ഇഷ്ടങ്ങൾക്ക് അതലക്ഷി കലയോട്ട് മേഘത തിക്ഷപ്പാസവും ചാർമകാർജാവിലാൻ ആകാശവാണി പണിജി കേന്ദ്ര എഫ് എം റെയിൻബോ സെവിറ്റ്ല. रीटारो जंचतावेन यांचा कातार काळीज.